ജാക്കാ മനപ്രസാദം കാറു വന്നും തോർ വയ നിർവാൻ അന്തിൽ പൂജാ കുറിക്കാൽ ഏ ലോകേ പറി ലോകുസുവേലെ നാൻ ഹക്കുവ്യാപേലും സാധു സമ്മിലോ അനന്ത് മുരുങ്കാവോ പ്രപരമാനന്ദ്.